ഗുഡ് മോർണിംഗ് ത്രിഷു. ആർ ജെ കിടാവ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ. ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പോക്കറ്റ് മണി എങ്ങനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാം, മനസ്സിനെ എങ്ങനെ സന്തോഷത്തോടെ സൂക്ഷിക്കാം, പരാജയങ്ങളെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കാം എന്നൊക്കെ ഇന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. കാരണം ജീവിതം എന്ന മനോഹര പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ ക്ലാസ് മുറിക്കപ്പുറത്താണ് നമ്മെ കാത്തിരിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പോക്കറ്റ് മണി എവിടേക്കാണ് ഒളിച്ചോടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചോക്ലേറ്റ് വാങ്ങണോ? അതോ കുറച്ച് പണം കൂട്ടിവെച്ച് ഒരു വലിയ സ്വപ്നം സ്വന്തമാക്കണോ? കൂട്ടുകാരെ, പോക്കറ്റ് മണി എന്താണെന്നറിയുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആരും എങ്ങോട്ടും പോകലേ. കീപ് ഓൺ ലിസണിങ്. ദിസ് ഇസ് മീ കുട്ടി ആർ ജെ ശ്രദ്ധ. ഓൺ ആർ ജെ കിടാവ്.

0: കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: വെൽക്കം ബാക്ക്, ദിസ് ഇസ് മീ കുട്ടി ആർട്ടിസ്റ്റ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാന്ന് നിങ്ങൾ പറയണേ.
4: എങ്ങനെ റൂം, ഓക്കേ ആണല്ലോ?
5: നല്ല റൂം.
4: എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ?
5: എന്താ?
4: ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു.
5: വട്ടുണ്ടോ?
4: ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ?
5: താനൊന്ന് മുറിക്ക് പുറത്തു പോയേ.
4: അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ.
3: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി കാണോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായ 9072879090. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

ആവശ്യമാണ്. എന്താണെന്നോ, പണം ചിലവാക്കാനും പഠിക്കണം, സൂക്ഷിക്കാനും പഠിക്കണം. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദ്യശീലം വളർത്തണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ നമ്മൾ കുട്ടികളല്ലേ, ഇപ്പോഴേ സമ്പാദിക്കണോ? സമ്പാദിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിനു മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

வெல்கம் பேக். திஸ் இஸ் மீ குட்டி ஆர்கெஸ்ட்ரா ஆன் மை ரேடியோ 90 FM. கேட்ടറിഞ്ഞു கூட்டுகுடம். കൊച്ചു കൊച്ചു സേവിങ്സിലൂടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. പണത്തിന്റെ വില നമുക്ക് മനസ്സിലാകും. അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ പഠിക്കും. ഭാവിയിൽ ഉത്തരവാദിത്വം ഉള്ള വ്യക്തികളാകാൻ സഹായിക്കും. അപ്പോൾ എങ്ങനെ ഫലപ്രദമായി പണം സമ്പാദിക്കാം എന്നാലോചിച്ചാലോ? ക്യാഷ് സേവ് ചെയ്യാനുള്ള കുറച്ച് കിടലൻ ഐഡിയസുമായി ഞാൻ തിരിച്ചെത്താം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

வெல்கம் பேக். திஸ் இஸ் மீ குட்டி ஆர்ச்சேஸ்ட்ரா ஆன் மை റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നമ്മൾ പറഞ്ഞു വന്നത് ക്യാഷ് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ 5-3-2 എന്ന റേഷ്യോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ കേട്ടോ ഈ 5-3-2 എന്താണെന്നല്ലേ. നിങ്ങൾക്കൊരു 10 രൂപ പോക്കറ്റ് മണി കിട്ടിയാൽ അതിൽ 5 രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിലവാക്കാൻ ഒരു പേഴ്സിൽ വെക്കാം. ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. ഇനി 3 രൂപ അതൊരു കുടുക്ക അല്ലെങ്കിൽ പിഗ്ഗി ബാങ്കിൽ സൂക്ഷിക്കാം. അത് നമ്മുടെ സേവിങ്സ് ആണ് കേട്ടോ. ഇനി 5-3-2 എന്ന സൂത്രവാക്യത്തിലെ അവസാനത്തെ 2 അത് നമ്മൾ ഷെയറിങ്ങിനായി മാറ്റിവെക്കുന്നതാണ്. നമുക്കിടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫ്രണ്ടിനെ സഹായിക്കാൻ അത് നമുക്ക് മാറ്റിവെക്കാം. ഇനിയും ഇതേപോലെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. കീപ് ഓൺ ലിസണിങ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

0: മോനെ ഓഗസ്റ്റ് 2 ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണമുണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. This is me, Kutti Archestrada, on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആദ്യത്തെ അഞ്ചിൽ ചിലവഴിക്കുന്ന അഞ്ചിൽ നിന്നും 1 രൂപയെങ്കിലും കൂടുതൽ സേവ് ചെയ്യാനായാൽ അതുകൂടെ നിങ്ങൾക്ക് സേവിങ്സിലേക്ക് ചേർക്കാം. ദിവസവും ചെലവഴിക്കുന്ന പണം ഒരു ചെറിയ ഡയറിയിൽ കുറിച്ചു വയ്ക്കാം. 1 ലക്ഷം നിശ്ചയിക്കൂ ഒരു പുസ്തകമോ കളിപ്പാട്ടമോ വാങ്ങാൻ. ഓർക്കൂ കൂട്ടുകാരെ, തുള്ളിത്തുള്ളിയായി ചേരുന്ന വെള്ളം വലിയ സമുദ്രമാകുന്നത് പോലെ ഓരോ രൂപയായി മാറ്റിവെക്കുന്ന പണം നാളെ വലിയ സമ്പാദ്യമായി മാറും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: Welcome back. This is me, Kutti Archestrada, on my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഇനി നമുക്ക് ചില അത്ഭുത കഥകൾ കേൾക്കാം. വൈദ്യുത ബൾബിന്റെ പിതാവായ തോമസ് എഡിസൺ 1000-ലധികം പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് വിജയിച്ചത്. അദ്ദേഹത്തോട് പണ്ടൊരാൾ ചോദിച്ചു, എത്ര തവണ പരാജയപ്പെട്ടപ്പോൾ വിഷമിച്ചില്ലേ? എഡിസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവർത്തിക്കാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തി. എത്ര മനോഹരമായ ചിന്ത അല്ലേ! ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയ എഴുത്തുകാരിയായ J.K. റൗളിംഗ് എഴുതിയ ഹാരി പോട്ടർ പുസ്തകം നിരവധി ആളുകൾ നിരസിച്ചു, പക്ഷേ അവർ കൈവിട്ടില്ല. ഇന്ന് അവരുടെ പുസ്തകങ്ങൾ ലോകമെമ്പാടും വായിക്കുന്നു. ഇനിയും ഇതേപോലെ ഒരുപാട് പേരെ പരിചയപ്പെടുത്താനുണ്ട്. ദിസ് ഇസ് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.

ಹಿಟ್ಟು ನಮ್ ಲವ್ಲಸ್ಟ್ ಡಬ್ಬಲ್ ಕಷ್ಟ ಬಡಾಡಿ ಹಿಟ್ಟು ನಮ್.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: Welcome back. This is me, Kutty Archestrada, on my radio 90FM. Ketarnu kootukudam. Prashastha basketball taramaya Michael Jordan school teamil ninnu orikkal porthakapettirunnu. Pakshe adeham koodal parishilichu. Pinneedu logathile ettavum migacha kalikkaril oralayi maari. ഇനി കുറച്ച് രസകരമായ കാര്യം പറയട്ടെ. ലോക പ്രശസ്ത നിക്ഷേപകനായ വറാൻ ബഫറ്റ് കുട്ടിക്കാലത്ത് തന്നെ ചുവിംഗവും ശീതള പാനീയങ്ങളും വിറ്റ് പണം സമ്പാദിക്കുകയും സമ്പാദ്യം ശീലമാക്കുകയും ചെയ്തിരുന്നു. ചെറിയ സമ്പാദ്യങ്ങളാണ് വലിയ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നത്. എന്താ, ശരിയല്ലേ? ദിസ് ഇസ് മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: Welcome back. This is me, Kutti Archestrada, on my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചോലേ. ഞാനൊരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. ഒരു ചെറിയ വിത്ത് ഒരു ദിവസം കൊണ്ട് വളർന്ന് വലിയ വൃക്ഷമാകുമോ? ഇല്ല അല്ലേ. ഓരോ ദിവസവും അല്പമല്പമായി വളർന്നാണ് അതൊരു വലിയ വൃക്ഷമാകുന്നത്. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെയല്ലേ? നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇന്ത്യയുടെ സയൻറ്റിസ്റ്റായ ഡോക്ടർ APJ അബ്ദുൽ കലാം കുട്ടിക്കാലത്ത് പത്രം കൊടുത്ത ശേഷമാണ് സ്കൂളിൽ പോയിരുന്നത്. അദ്ദേഹം സമയം പാഴാക്കിയിരുന്നില്ല. ഓരോ ചെറിയ നിമിഷവും സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ഉപയോഗിച്ചു. ഒരു ചെറിയ ശീലങ്ങളാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാൻ ആക്കിയത്. സോ എല്ലാവരും സമയം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാട്ടോ. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കായിട്ടുള്ള സമയമായിട്ടുണ്ട്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ RJ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി RJ ശ്രദ്ധ.
0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
5: അബ്ദുട്ടി മകൻ സുദുട്ടി എന്നവൻ ഈ മഹറിന് സമമായി അവളെ സ്വീകരിക്കാൻ

0: ഇതൊക്കെ വരുവാണ്. ആർക്കറിയാം ശ്രമിച്ചിടേണ്ട വാളും എത്തി അടുത്തു നൻപനുണ്ട് കാവലായി ചങ്കുകാട്ടി ജയിച്ചു ശീലമില്ല തോൽവിയിൽ കുരുത്ത.
1: അത് ശരി, വന്നു വന്നുമാര് നമ്മളെക്കാൾ കുഴപ്പമുണ്ട്.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും

0: ഇത്
1: ഞാൻ വെട്ടി തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: അന്ന് നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വേണ്ടി.

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്തേ.
0: നോക്കണല്ല പറഞ്ഞു.
2: പിന്നെ
0: റൊമാൻറ്റിക് അറിയില്ല. എന്തിനാ അതിലേക്ക് നിർണ്ണയം? എന്തിനാ കാണിക്കണത്?
2: ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്ന്

0: வெல்கம் பேக். திஸ் இஸ் மீ குட்டி ஆர்கெஸ்ட்ரா ஆன் மை ரேடியோ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ.
1: എങ്ങനെ, റൂം ഓക്കെ ആണല്ലോ?
2: നല്ല റൂം.
1: എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ?
2: എന്താ?
1: ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു.
2: ഇയാക്കെന്താ വട്ടുണ്ടോ?
1: ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ?
2: താനൊന്ന് മുറിക്ക് പുറത്തു പോയേ.
1: അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി കാണുമല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായ 9072879090. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആർ ജെ കിടാവിൽ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർ ജെ ശ്രദ്ധ.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

வெல்கம் பேக். திஸ் இஸ் மீ குட்டி ஆர்ச்சேஸ்ட்ரா ஆன் மை ரேடியோ 90 FM. கேட்டறிஞ്ഞു கூட்ടുകൂടാം. കൂട്ടുകാരെ സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ലല്ലേ. എന്തായാലും ഞാനൊരു കുട്ടിക്കഥ പറയട്ടെ. മഴ പെയ്തു കഴിഞ്ഞാൽ ആകാശത്ത് മഴവില്ല് വിരിയുന്നത് പോലെ നമ്മുടെ വിജയത്തിലും വിഷമങ്ങൾക്കു ശേഷം സന്തോഷത്തിൻ്റെ നിറങ്ങൾ വിരിയോലേ. അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ഒരു യാത്രയിൽ എവിടെയെങ്കിലും വീണു പോകുകയാണെങ്കിൽ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് പറക്കാനായിട്ട് പറ്റണം കേട്ടോ. സോ എന്തായാലും പറക്കല്ലേ. സോ എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താനായിട്ട് പറ്റട്ടെ. സ്വപ്നം വെറുതെ കണ്ടാൽ മാത്രം പോരാ, ഇത് നേടിയെടുക്കാൻ കൂടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തേക്ക് ഞാൻ ബൈ ബൈ പറയാണ്. അടുത്തൊരു ദിവസം മറ്റൊരു കുട്ടി ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അതുവരേക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ആർജെ കിടാവിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ ശ്രദ്ധ സൈനിങ് ഓഫ്.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു വിൻസെന്റ് ഫ്രം സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പറപ്പൂർ. ഇന്ന് ഞാനാണ് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനായി. നമ്മുടെ വീക്കെൻഡ് ഒക്കെയാണ്, എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റോ? എന്താണ് ഇന്നത്തെ പരിപാടികൾ? എല്ലാം പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതോ ഇന്നൊരു ലേസി ഡേ ആയിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? വീക്കെൻഡ് ആയാലും ഒട്ടും സമയം നിങ്ങൾ കളയരുത്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. സ്കൂളൊക്കെ ഇപ്പൊ തുറന്നേയുള്ളൂ, അപ്പോഴത്തേക്കും എത്തി പരീക്ഷ. എന്തായി, പോർഷൻസ് എല്ലാം കഴിഞ്ഞോ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ടോ? ഒരിക്കലും അവസാന നിമിഷത്തേക്ക് വെക്കരുത് പഠിക്കാനുള്ള പോർഷൻസ് ഒന്നും. നേരത്തെ നേരത്തെ പഠിച്ചാൽ നമുക്ക് തന്നെ ഭാരം കുറഞ്ഞു കിട്ടും. മടിയൻ മല ചുമക്കുമെന്നല്ലേ പറയുന്നത്? അതുകൊണ്ട് വീക്കെൻഡ്സിന്റെ ആലസ്യം കഴിഞ്ഞാൽ കുറച്ചു നേരം പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. കുട്ടികളോടാണ് ഈ പറയുന്നത്. അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം ആകുലതയുണ്ടാവും കുട്ടികളുടെ പഠിപ്പിനെ കുറിച്ച് ഓർത്ത്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്, അതെല്ലാം വഴിയേ പറയാം. അതിനു മുൻപായി കുറച്ച് നല്ല ഗാനങ്ങൾ എല്ലാവരും ആസ്വദിക്കൂ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു വിൻസെന്റ്.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:00 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇന്നത്തെ നമ്മുടെ SMS ചോദ്യമായ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്. അതേതാണെന്ന് കേട്ടാലോ?
5: എങ്ങനെ, റൂം ഓക്കെ ആണല്ലോ?
6: നല്ല റൂം.
5: എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ?
6: എന്താ?
5: ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു.
6: ഇയാക്കെന്താ വട്ടുണ്ടോ?
5: ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ?
6: താനൊന്ന് മുറിക്ക് പുറത്തു പോയേ.
5: അയ്യോ, എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ.
4: ഇതാണ് ഇന്നത്തെ നമ്മുടെ മൂവി ഡയലോഗ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ 9072879090 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നമ്പർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, 9072879090. അപ്പോൾ വേഗമായിക്കോളൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. ഓരോ ദിവസവും നാം ഉണരുന്നത് ഒരു പുതിയ പ്രതീക്ഷയോടെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പഠിക്കുന്നു, കുടുംബത്തോട്

സമാധാനത്തിന്റെ വില നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ദിവസമാണെന്ന്. ഈ ഒരു ദിവസത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനു മുൻപ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമാണ്. തിരിച്ചുവരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. നമ്മൾ എല്ലാവരും ഏറെ അഭിമാനത്തോടെ കാണുന്നതാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം. മഞ്ഞുമലകളിൽ ശൂന്യത്തിനും താഴെയുള്ള താപനിലയിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയ പോരാട്ടം ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ക്യാപ്റ്റൻ വിക്രം ബത്രയെ പോലെ, ലെഫ്റ്റനന്റ് കുമാർ പാണ്ഡെയെ പോലെ അനേകം ജവാന്മാരുടെ ധീരതയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും അടിത്തറ. ഇന്നും നമ്മുടെ നാടിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി വീടും നാടും ഉപേക്ഷിച്ച് പല പ്രതികൂല സാഹചര്യങ്ങളും നേരിട്ട് അതിർത്തി കാക്കുന്ന ധീര ജവാന്മാർ കാരണമാണ് നാം എല്ലാം സുഖമായി ഉറങ്ങുന്നത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പായി വീണ്ടും പാട്ടുപെട്ടിയിലെ മനോഹരമായ ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. നിങ്ങൾ എല്ലാവരും സിനിമകൾ കാണാറുണ്ടോ? സിനിമകൾ മിക്കപ്പോഴും നമുക്ക് നല്ല മോട്ടിവേഷൻ നൽകാറുണ്ട് അല്ലേ? കാർഗിൽ യുദ്ധത്തിന്റെ വീരചരിത്രം നിരവധി സിനിമകളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. ഷേർഷാ, ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജീവിതം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. അതുപോലെ നിരവധി സിനിമകളുണ്ട്. എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയി ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ എനിക്കറിയാവുന്ന പല ആൾക്കാരും ഇൻസ്പയർഡ് ആയി ഇതുപോലെ പ്രൊഫഷനുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ മിക്കവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ ചില ഓർമ്മകളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് കണ്ട പല സിനിമകളിലെയും ക്യാരക്ടേഴ്സിനെ നമ്മൾ തന്നെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടാവും. അത് പിൽക്കാലത്ത് ജീവിത യാഥാർത്ഥ്യമായിട്ടും ഉണ്ടാകും. ആ ഓർമ്മകൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാ സമയം പോയത്. കഴിഞ്ഞ വെക്കേഷൻ ദാ കഴിഞ്ഞതുപോലെയാണ് തോന്നിയത്. ഇപ്പോ ജൂൺ മാസം കയ്യിൽ നിന്ന് പോയതേ അറിഞ്ഞില്ല. ജൂലൈ പകുതിയാവാറായി. ഇനി ഓഗസ്റ്റിൽ പരീക്ഷകളും എത്തി, അതിന്റെ ഒപ്പം തന്നെ കലോത്സവങ്ങളും കായികോത്സവങ്ങളും എല്ലാം നടക്കുന്നുണ്ടാവും. എല്ലാവരും വളരെ ബിസിയാണ്. എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. പറഞ്ഞു വന്നത് കുട്ടികളോടാണ്, പഠിപ്പിനെ കുറിച്ചാണ്. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുകയാണെങ്കിൽ പകുതി ടെൻഷൻ അവിടെ കുറഞ്ഞു കിട്ടും. കളിയും കലയും കായികവും എല്ലാം വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ പഠിപ്പും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞാൽ ചിലപ്പോ അതത്ര കാര്യമായിട്ട് തോന്നില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാലാണ് അതിന്റെ എല്ലാം ബുദ്ധിമുട്ട് നമ്മൾ റിയലൈസ് ചെയ്യുക. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോ തന്നെ ടെൻഷൻ അടിക്കണ്ട. ആ ടെൻഷൻ എല്ലാം മാറ്റാനായിട്ട് കുറച്ച് മനോഹരമായ ഗാനങ്ങൾ ഞാൻ ഇവിടെ ഇതാ ട്യൂൺ ചെയ്യുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് MG റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി മീനു. ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരു സമ്പത്തുണ്ട്, സമയം. അതാണ് കുട്ടികൾ ഓർക്കേണ്ടത്. പണമോ സ്ഥാനമോ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കില്ല, പക്ഷേ ദിവസവും നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് 24 മണിക്കൂറാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഒരു മിനിറ്റ് നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇന്ന് മാറ്റിവെക്കുന്ന ഒരു ചെറിയ ജോലി നാളെ വലിയ ഭാരമായി തോന്നിക്കാം. എന്നാൽ ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ ശ്രമം നാളത്തെ വലിയ വിജയത്തിന് വഴിയൊരുക്കും. ഘടികാരത്തെ നോക്കൂ, അത് ഒരിക്കലും നിൽക്കുന്നില്ല, അത് മുന്നോട്ട് മാത്രമാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളും കഴിഞ്ഞുപോയ സമയത്തെ ഓർത്ത് വിഷമിക്കാതെ മുന്നോട്ട് പോകാൻ പഠിക്കണം. വിജയിച്ച ഓരോ വ്യക്തിയുടെയും രഹസ്യം കഠിനാധ്വാനത്തോടൊപ്പം സമയത്തെ ശരിയായി ഉപയോഗിച്ചതാണ്. അതിനാൽ സമയം പാഴാക്കാതെ ഓരോ ദിവസവും ഒരു പുതിയ അവസരമായി കാണുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. സമയത്തെ വിലമതിക്കുന്നവരാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുന്നത്. തിരിച്ചു വരാം കുറച്ച് മനോഹരമായ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ മീനു.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി മീനു. നമ്മുടെ ജീവിതം പഠനവും ജോലിയും മാത്രം കൊണ്ടല്ല മനോഹരമാകുന്നത്, നമ്മുടെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും എല്ലാം വേണ്ടേ? അതിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഹോബികൾ, വായന, ചിത്രരചന, സംഗീതം, നൃത്തം, തോട്ടം പരിപാലിക്കൽ, എഴുത്ത്, ഫോട്ടോഗ്രാഫി, കായിക വിനോദങ്ങൾ. ഇവയിലേതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കും. ഒരു ഹോബി നമ്മെ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, അത് നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഒഴിവ് സമയം പ്രയോജനകരമായി ചെലവഴിക്കാൻ സഹായിക്കുന്നു. ഇന്ന് ലോകപ്രശസ്തരായ പലരും അവരുടെ ഹോബിയെ പിന്നീട് വിജയകരമായ ഒരു തൊഴിൽ മേഖലയാക്കി മാറ്റിയിട്ടുണ്ട്. പ്രതിദിനം കുറച്ച് സമയം നിങ്ങളുടെ ഹോബിക്കായി കൂടി മാറ്റിവെക്കണേ. അത് നിങ്ങളുടെ മനസ്സിന് ഊർജം നൽകും, ജീവിതത്തിന് പുതിയ നിറങ്ങൾ പകരുകയും ചെയ്യും. പഠനവും ഹോബിയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം കേട്ടോ. സാധിക്കും. സാധിക്കാതെ എവിടെ പോകാൻ, നമ്മുടെ ഈ എനർജി കുറച്ചുകൂടി കൂട്ടാനായിട്ട് വീണ്ടും പാട്ടുകൾ കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ മീനു.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി മീനു. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആദ്യ വിദ്യാലയം നമ്മുടെ വീടാണ്. അവിടെ നമ്മെ വളർത്താനും സംരക്ഷിക്കാനും മാതാപിതാക്കൾ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നു. അതിനാൽ വീട്ടിലെ ചെറിയ ജോലികളിൽ അവരെ സഹായിക്കാൻ മറക്കല്ലേ. മുറി വൃത്തിയാക്കുക, സ്വന്തം പുസ്തകങ്ങളും വസ്ത്രങ്ങളും അടുക്കി വെക്കുക, പാത്രങ്ങൾ മേശയിൽ വെക്കാൻ സഹായിക്കുക, ചെടികൾക്ക് വെള്ളമൊഴിക്കുക, ചെറിയ വീട്ടുജോലികളിലെല്ലാം അവരെ സഹായിക്കുക, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിൽ സഹായിക്കുന്ന കുട്ടികൾ സ്വയം പര്യാപ്തരും അച്ചടക്കമുള്ളവരുമാകുന്നു. അവർ മാതാപിതാക്കളുടെ പ്രയത്നത്തെ കൂടുതൽ വിലമതിക്കാനും പഠിക്കുന്നു. ഒരു കുടുംബത്തിന്റെ സന്തോഷം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരും ചേർന്നാണ് അത് സൃഷ്ടിക്കുന്നത്. വീട്ടിൽ ചെയ്യുന്ന ഓരോ ചെറിയ സഹായവും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഇന്നു മുതൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദിവസവും വീട്ടിൽ കുറഞ്ഞത് ഒരു ജോലിയെങ്കിലും സന്തോഷത്തോടെ ചെയ്യാം. അങ്ങനെ നമ്മുടെ വീടും മനസ്സും കൂടുതൽ സന്തോഷപൂർണമാകും. എന്താ, ശരിയല്ലേ? തിരിച്ചു വരാം പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ മീനു.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. യെസ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, കഴിഞ്ഞ മാസം ഇതേ ദിവസം ലഹരി വിരുദ്ധ ദിനമായിരുന്നു. കുട്ടികൾ അതിനെക്കുറിച്ചെല്ലാം ബോധവാന്മാരല്ലേ? ഒരു കാലത്ത് ലഹരി മുതിർന്നവരുടെ മാത്രം പ്രശ്നമാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇന്ന് കൗതുകം, കൂട്ടുകാരുടെ സമ്മർദ്ദം, തെറ്റായ സ്വാധീനങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലെ ചില തെറ്റായ സന്ദേശങ്ങൾ എന്നിവയെല്ലാം കാരണം കുട്ടികളും ലഹരിയുടെ വലയിലേക്ക് വീഴുന്നുണ്ട്. ലഹരി ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല, അത് പഠനത്തെ ബാധിക്കും, ആരോഗ്യത്തെ തകർക്കും, ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും, കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കും, ഏറ്റവും പ്രധാനമായി കുട്ടികളുടെ സ്വപ്നങ്ങളും ഭാവിയും അപകടത്തിലാക്കും. യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ അനുകരിക്കുന്നതിലല്ല, തെറ്റായ കാര്യങ്ങളോട് ധൈര്യമായി ഇല്ല എന്ന് പറയുന്നതിലാണ്. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, കായിക വിനോദങ്ങളിലും കലാപരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക. സംശയങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ മാതാപിതാക്കളോടോ അധ്യാപകരോടോ വിശ്വസനീയമായ മുതിർന്നവരോടോ തുറന്ന് സംസാരിക്കുക. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം ഒരു ഭാവിയെ മാറ്റിമറിക്കാം. ഒരു ശരിയായ തീരുമാനം ഒരു ജീവിതത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം, ലഹരിക്ക് ഇല്ല, ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും അതെ എന്ന് നമുക്ക് പറയാം. നമ്മുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാം, നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാം. തിരിച്ചു വരാം ഒരു പിടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു. സമ്മാനത്തിനുള്ള സമയമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇന്നത്തെ നമ്മുടെ SMS ചോദ്യമായ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ്. അത് ഏതാണെന്ന് കേട്ടാലോ?
4: എങ്ങനെ, റൂം ഓക്കേ ആണല്ലോ?
5: നല്ല റൂം.
4: എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ?
5: എന്താ?
4: ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു.
5: ഇയാക്കെന്താ വട്ടുണ്ടോ?
4: ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട്. അപ്പൊ ഞാനാരാ?
5: തലന്ന് മുറുക്കി പുറത്തു പോയ.
4: അയ്യോ, എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ.
3: ഇതാണ് ഇന്നത്തെ നമ്മുടെ മൂവി ഡയലോഗ്. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ 9072879090 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നമ്പർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, 9072879090. അപ്പോൾ വേഗമായിക്കോളൂ. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ മീനു.

0: മോനെ ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി മീനു. സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ ഉച്ചയ്ക്ക് 1 മണിയാകാറായിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ? വിശന്നോ? അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ബ്രഞ്ചായി കഴിക്കാനുള്ള പരിപാടിയിലാണോ? എല്ലാത്തിനും ഉപരി ഹെൽത്തി ആയിട്ടിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമയത്തിന് എല്ലാവരും ആഹാരം കഴിക്കണേ. അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞതുപോലെ, മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം മരുന്ന് പോലെ കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്താൽ മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നുകൊള്ളും. നമ്മളും സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. വ്യക്തികളാണ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് വ്യക്തികൾ അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ സമൂഹവും ഉയർച്ചയിലേക്ക് എത്തും. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ ആർജിയെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സി യു, ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർജി മീനു സൈനിങ് ഓഫ്.

0: കാറും ബസ്സും ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: இந்த நம்பர் 1 நம்பர் 2 எல்லாம் பாப்ப அவளையா. ஹி இஸ் தி ஒன்லி ஒன், தி மெகா ஒன்.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്ത് അങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മോനെ ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്ക് അന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛാ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
5: പൾട്ടി പക്ര ഡർല ഉടന പൾത്തെ വർൾഡ് മൊത്തം അർല ഉടന പിസ്തെ പിസിറ് കൽപ്പി പെർല ഉടന പൾത്തേ.

0: പെണ്ണേ, എന്നെ അങ്ങനെ എടുത്തോളി.
1: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
2: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
1: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2 എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മോനെ ഓഗസ്റ്റ് രണ്ടിന് എന്നെ ഒന്ന്
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് രണ്ടിന് രാവിലെ 10:30 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: പറയാ, കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: മോനെ ഓഗസ്റ്റ് 2 തന്നെ ഒന്ന്
1: സോറി മുത്തച്ഛാ, എനിക്കന്ന് ഒരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛന് വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: Don't.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
2: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗാ.
3: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
2: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
4: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛാ, എനിക്കന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡില്.
0: നീ കല്യാണത്തിന് തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ?
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM, 90 FM. Keterinya, kudu kudu.

0: കാർ ബസ് ഓട്ടോ എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മോനെ ഓഗസ്റ്റ് 2-1
1: സോറി മുത്തച്ഛ, എനിക്കെന്നൊരു കല്യാണം ഉണ്ട് എം ജി റോഡിൽ.
0: നീ കല്യാണത്തിൽ തന്നെയാണോ അതോ മുഖ്യമന്ത്രി വരെ പങ്കെടുക്കുന്ന ആ മഹാസംഭവത്തിനാണോ നീ പോകുന്നത്?
2: അതെ, മുത്തച്ഛനും വരുന്നുണ്ടോ?
0: പിന്നെ അല്ലാതെ ചരിത്ര നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ നാട് മുഴുവനും പോകുമ്പോ നമ്മളും പോകണ്ടേ എന്റെ മോനെ?
3: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10 എറണാകുളം എം ജി റോഡിലെ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: കാറും ബസ്സും ഓട്ടോയും എല്ലാം അന്നത്തേക്ക് ബുക്കിംഗ്.
1: നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ള വണ്ടി എടുത്തങ്ങ് വിട്ടാലോ.
0: ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഓഗസ്റ്റ് 2 നടക്കുന്ന കല്യാണം കൂടാൻ നമ്മൾ എറണാകുളം MG റോഡിൽ രാവിലെ 10:30 എത്തിയിരിക്കും.
2: എല്ലാം പെട്ടെന്നായതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല. ഓഗസ്റ്റ് 2 രാവിലെ 10:30 എറണാകുളം MG റോഡിലാ കല്യാണം. എല്ലാരും കുടുംബസമേതം വരണേ, അനുഗ്രഹിക്കണം.